ായന സാസം അമൃത ഗുണ ഗായന സാധക സംഘ സർവധാന ഗമ്മ നാനക സാധക സംഘ സഫല ജനമ്മ സാധക സംഘ നൈകശകാൽ ദർശന പേടുത്തുഹോത്രഹാല സാധക സംഘ കലുകതഹരായ സാധക സംഘ നർക്കപരായ സാധക സംഘ സുവില്ല സാസംഗ് മിച്ചരത്രമില്ല ജ്യോച്ഛയ സ്വൈ ഫല പാവയ സാധക സംഘനാമൃത ജാപയ പാരബലം സാദൃത ബസേനുദ്രായ സാ സുന്ദരസായ സാധക സംഘ സുനുവരനാവോ സാസംഗ് ഹർക്കെ ഗുണഗാവോ സാധക സംഘ നമന്തേ ബിസരായ സാസംഗ് സർപ്പർണസ്തരായ സാധക സംഘ ലഗേപുര മീഠ സാധു കൈസംഗ് ഗഡ്ഗഡീഠ സാസംഗ് ഭയാഗകാരി സാസംഗത് ഭൈ ഹമാരി സാധക സംഘ മിട്ടേ സബ രോഗ നാനക സാധു ബേട്ടേ സംജോഗ സാധകി മഹിമ വേദന ജാനേ ജിത്ത സുനേ തിത്ത ബഖേ അന്നേ

കൈകൊടുത്താത്തകൈ ബേത്തേസദാനെ അരേക്കോ നെത്രേ കൈകൊണ്ടാമ്ര ജീവേ അമൃപയ സസദി ജീവേ കൈകൊണ്ടാം ഗുണങ്ങാമേ ആത്മന സുഖ സഹ സമാമേ അഭിനയ ജനകോ സാസമാരേ നാനുഗയ പരമേശ്വര ഗേ പ്യാരേ സ്വലോക കർണ കാരണ പ്രഭ ഏക ദൂസര നാഹി ഗോയ നാനക ദിസ ബലഹാരണ ജലഥല ബഹിയല സോഹേ അഷ്ടപതി കർണക രാമൻ കർണേ ജോഗ ജ്യോതിസ് ഭാവേ സുയി ഹോഗ ഖിനമേ താപന ഹാര അന്തരീക്ഷ പാരാ ബാര ഹുക്മേ താര അതർ ഹാവേ ഹുക്മേ ഉപജയ ഹുക്മ സമാവേ.

നിർമ്മല നിർമ്മൽ നിർമ്മൽ തേരി ബാണി കടന സുണി ശ്രവണ ബഖയാണി പവിത്ര പവിത്ര പവിത്ര പ്രീതനാം ജപ നാനക് മൻപ്രീത് സ്വലോക സന്ത ശരണ ജോ ജാനപര സോ ജന ഉദ്രണഹാര സന്ത കി നിന്ദാ നാനക ബഹർ ബഹർ അവതാർ രാഷ്ട്രപതി സന്ദഗ ദുഃഖന ആർ ജാഗട സന്ദഗ ദുഃഖന ജംതേ നൈ ഷുട സന്ദഗ ദുഃഖന സുഖ സബ ജായ സന്ദഗ ദുഃഖ നർക മേ ഭായ സന്ദഗ ദുഃഖന ശോഭാ തേഹി ഇൻസന്ത സന്ത കാ ദുഃഖന മത്വേ മലീൻ സന്ത കാ ദുഃഖന ശോഭാ തേഹി ഇൻസന്ത ഹാത്തേ കോ രഖേ ന കോയ സന്ത കെ ദുഃഖന ധാന ഭ്രഷ്ട ഹോയ സന്ത കൃപാര കൃപാ ജയ കരേ നാനക സന്ത സംഗ നിന്ദക പീതര സന്ത കെ ദുഃഖന തേ മുഖ പവ സന്തന കെ ദുഃഖന കാഗ ജോ രവ സന്തന ഗ ദുഃഖ സർവജോൻ പായ സന്ത ഗ ദുഃഖൻ തൃക്ത ജോൻ കൃപായ സന്തന ഗ ദുഃഖൻ തൃഷ്ണാമേ ജല സന്ത ഗ ദുഃഖൻ സബകോ ശല സന്ത ഗ ദുഃഖൻ തേ സബ ജായ സന്ത ഗ ദുഃഖൻ നീച നീ ജായ സന്തോഖി കാ ധാംകോ നാഹേ നാനക് സന്ത ഭാവിത ഓയേ ഭീകത പാഹേ സന്ത ഗ നിന്ദക മാത തായി സന്ത ഗ നിന്ദക ഖണ്ഡകന്ന പായ സന്ത ഗ നിന്ദക മഹാത്യാരാ സന്ത ഗ നിന്ദക പരമേശ്വര ബാരാ സന്ത ഗ നിന്ദക രാജ തേഹീന സന്ത ഗ നിന്ദക ദുഃഖിയാർ ദീന

ദീപക പ്രകാശേ നാനക് പരമോദുക തേ നാശേ തപ്തമായ ഠാണ്ട് ഭർത്തായി അനന്ത് വ്യാതുക്കൻ അട്ടേ പായി ജനമരണകെ മിടയാ ദേശേ സാധുക്കെ പൂർണ്ണപദേശേ പാവ ചുക്കാ നിർഭോയ് ബസേ സകല വ്യാദ് മന്ത്രേ ഖയനസേ ജിസ്കാ സാ ദിൻ കൃപാതാരി സാസംഗ ജപ നാം മുരാരി ദിത പായി ചുക്കേ ബ്രഹ്മ ഗമന സുന്നാനക് ഹർ ഹർജ ശ്രമൻ നിർഗുണയാ സർഗുണ പി യോഹി കലാതാർജുൻ സകലി മോഹി അപനെ ചരത് പ്രഭാപനായ അപനെ കീമതയാ പേ ബായ ഹർബിന്ദുജാ നായി കുഹേ സർവന്ദ്രന്തര ഏകോ സ്വയോദ്ബോധരംഗ് പഹിപ്രകാശ സാധക സംഗ രജ രചനാവിനീ കൽധാരി അനകബാര നാനക ബലഹാരി സ്വരൂക് സാധന ചല്ലബിൻ ഭജന വിഖയാ സകലീശാര ഹരഹര നാമ ഗമാവനാനാരകേതാനുസാരഷ്ടപതി സന്ധനാമിൽ കരോ വിചാരേ സിമൃനാമ ആധാര പാപ സമീത വിസാരോ ചരണ കമൽ ഹൃദയ ഉറത്താരോ കർണ കാൻ സ്വപ്രഭ സമരാധർ ഗഹോരാമർവതേ തൻ സഞ്ജോ ഭഗവന് സന്ധനാ ക നിർമർമന്ത് ഏകാശ്രാഖോ മനമാഹേ സർവരോഗ നാനക് പിടിജാഹേ ജിസ് തൻകോചാര കൊണ്ട് ഉടുത്താമേ സോതൻ ഹർ സേവാതേ പാമേ ജിസ് സുക്കോർദ് ബാഛേമീത സോ സുഖ സാധു സംഗ പ്രീത് ജി സ്വഭാഗോ കരേ പലീ കർണി സാ സോഭാ ഭജർ കീ സരണി അനുഗുഭാവി രോഗനാ ജായ രോഗമിട്ടേ ഹരഭദ്രായ സർവനിധാനമേ

ബഹുത്തെ പ്രമാഥൻ പ്രമാഥേ സദാ സർവസാധേ അംഗാദ സ്വരൂപേ നിർബാധ വിഭുത്തെ അനംഗീനാമേ ത്രിപംഗീ ത്രികാമേ നിർഭംഗീ സ്വരൂപേ സർവംഗീയനൂപേ

ഗുരുദേവസ്പതി ജയപ്രസാദ് ശതി അമൃതായോ രക്ഷമനമായ ജയപ്രസാദ് സുഗന്ധം ലാഭരം ഗൃപാവ ജയപ്രസാദ് പ്രസാദ് സുഖമന്ദര സദാ മനി അന്തർ ജയപ്രസാദ് ഗ്രഹസംഗ സുഖവസ്നാസ്രസന ജയപ്രസാദ് രംഗ രാസ്ഭോഗ നാന സദാത്യമോഗ ജയപ്രസാദ് പാഠപട്ടം പരിണാമ തിരുഭാമ ജയപ്രസാദ് സുസേജ സോയി ജയ മനി ആട് പാരതീ ജയ ജയ പ്രസാദ് സബ് കുമാന മുക്തസന ബഖാന ജയ പ്രസാദ് രവരാത ധർമ്മ മന സദാ ത്യായ കേവല പാര ബ്രഹ്മ പ്രഭു ജയ ദർഗേ മാന പാവ നാന പശ്യത്തെ കർജാവ ജയ പ്രസാദ രോ കഞ്ചന ദയ ലിവലാവത് രാം സ്നേഹി ജയ പ്രസാദ രഹുലാരാത് മനസോ പാമ രാജ ജയ പ്രസാദ സകൽ ചിത്രട്ടാക്കയ മനസന്നെ പ്രട്ടാക്കര പ്രത്യാക്കായ